0: ഒക്കെ മുത്തുല സിംഗ് സുന്ദരി
1: അയ്യോ ഇനിയേമി ചേത്തനമ്മ ഇതുടേമോ കാൽപാട് ചേസ്തട്ടുണ്ടു അമ്മ അയ്യാ വത്തയ്യൻ പൈ പൈ രാകു.